ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്, ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെല്ല് അടിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറിയും ഇവിടെ പ്രസന്റ് ആണ്. യെസ്, ഇന്ന് August 19th. രണ്ട് പ്രത്യേക ദിനങ്ങൾ ഒരുമിച്ച് ഓർമ്മിപ്പിക്കുന്ന ദിവസം, വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ ഡേയും വേൾഡ് ഫോട്ടോഗ്രഫി ഡേയും. ഒന്ന് മനുഷ്യരിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്ന ദിനം, മറ്റൊന്ന് ഒരു നിമിഷത്തെ എന്നേക്കുമായി ഓർമ്മയ്ക്കായി മാറ്റുന്ന കലയുടെ ദിനം. വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ ഡേ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പ്രതിസന്ധികളിലും ദുരന്തങ്ങളിലും യുദ്ധങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ബുദ്ധിമുട്ടുന്ന മനുഷ്യർക്കായി സ്വന്തം സുരക്ഷ പോലും മറന്ന് പ്രവർത്തിക്കുന്ന ഹ്യൂമാനിറ്റേറിയൻ വർക്കേഴ്സിന്റെ സേവനങ്ങളെയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ക്യാമറയ്ക്ക് പിന്നിലായിരിക്കും, പക്ഷേ അതിന്റെ ഇമ്പാക്ട് ഒരുപാട് വലുതാണ്. അതേസമയം വേൾഡ് ഫോട്ടോഗ്രഫി ഡേ ഒരു ഫോട്ടോഗ്രാഫർ വെറും ഒരു പിക്ചറല്ല, ഒരു കാലഘട്ടത്തിന്റെ കഥ കൂടിയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ രണ്ട് ദിനത്തിന്റെയും കഥകളിലേക്ക് നമുക്ക് ഒന്ന് പോവാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ഹലോ.
1: ആ എന്തിയ?
0: ഞാനിവിടെ അലക്കിക്കൊണ്ടിരിക്ക.
1: ഞാനും ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക.
0: നാളേക്ക് പാക്കലാമാ?
1: പിന്നെന്താ, കാണാലോ.
0: നമ്മ കല്യാണം പണിക്കലാമാ?
1: പിന്നെന്താ,
0: എനിക്ക് അപ്പ അമ്മ ഇല്ല, ഒരു പാട്ടി മട്ടൻ തരക്ക്.
1: എനിക്ക് പിന്നെ എല്ലാരും ഉള്ളോണ്ട് സമാനമാണ്.
2: ഇന്ന് കല്യാണത്തിക്ക് എനിക്ക് സമ്മതം.
1: ഓ
2: ആനാ, എന്നെ വേലേ?
1: അതിങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കണ വേല.
2: ഓ, അപ്പൊ പെരിയ വേല ഇല്ല.
1: ആ പെരുസും ചെറുതൊക്കെ എടുക്കും. അതെ, മറ്റേ അനുഗ്രഹം ഉണ്ടല്ലോ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്ര ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ്, അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്ര ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്ര ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേ മിറ ഒളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ഒരു ഫോട്ടോഗ്രാഫ് ചിലപ്പോൾ 1000 വാക്കുകളേക്കാൾ ശക്തമായിരിക്കും. ഒരു പുഞ്ചിരി, ഒരു കണ്ണുനീർ, ഒരു ദുരന്തത്തിന്റെ ദൃശ്യം നമ്മൾ കണ്ട നിമിഷം തന്നെ ഒരു വലിയ കഥ നമ്മളോട് പറയാൻ അതിന് കഴിയും. ഫോട്ടോഗ്രാഫി ഡേയുടെ പിന്നിൽ പ്രധാന ആശയം തന്നെ ഫോട്ടോഗ്രാഫി മനുഷ്യരുടെ ഓർമ്മകളും ചരിത്രവും ആശയങ്ങളും എങ്ങനെ രേഖപ്പെടുത്തുന്നു എന്നതാണ്. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റേറിയനും ഫോട്ടോഗ്രാഫിക്കും ഒരു കണക്ഷൻ ഉണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന ദുരിതങ്ങളും മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളും ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നതിൽ ഫോട്ടോഗ്രാഫർക്ക് വലിയ പങ്കുണ്ടോ. ഒരു ചിത്രം കണ്ടിട്ട് നമ്മൾ ഒരു നിമിഷം നിൽക്കും, ചിന്തിക്കും, ചിലപ്പോൾ സഹായിക്കണമെന്നും തോന്നൽ ഉണ്ടാകും. അതാണ് ഒരു നല്ല ഫോട്ടോഗ്രാഫറിന്റെ പവർ. ഒരു മനുഷ്യന്റെ കഥ മറ്റൊരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് എത്തിക്കുകയാണ് ഒരു ഫോട്ടോഗ്രാഫറിന്റെ ജോലി എന്ന് പറയുന്നത്. തിരിച്ചുവരാം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്രിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. സോ അപ്പോൾ SMS ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ധാ പിടിച്ചോളൂ. എന്നെ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്, പക്ഷേ ഞാൻ ആരെയും ശ്രദ്ധിക്കാറില്ല. ആരാണ് ഞാൻ എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. ഐ റിപ്പീറ്റ്, എന്നെ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്, പക്ഷേ ഞാൻ ആരെയും ശ്രദ്ധിക്കാറില്ല. ആരാണ് ഞാൻ എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9

ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ ഇന്നൊരു കാര്യം എൻ്റെ ലിസ്ണേഴ്സിനോട് ചോദിക്കട്ടെ, റോഡിലൂടെ നടക്കുമ്പോൾ നമ്മളെക്കാൾ കോൺഫിഡൻസോടുകൂടി നടക്കുന്നത് ആരാണെന്ന് അറിയാമോ? ഡെഫിനറ്റ്ലി എന്താ ഇത്ര ഡൗട്ട്? നമ്മുടെ മൊബൈൽ ഫോൺ. കാരണം നമ്മൾ അതിലിങ്ങനെ നോക്കി നടക്കുക, റോഡിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയാറില്ല കേട്ടോ. പക്ഷേ ചുറ്റുപാടൊന്ന് ശ്രദ്ധിക്കാതെ നടന്നാൽ ചിലപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ഒരു തെരുവ് നായ ആയിരിക്കാം. അപ്പോൾ ഓടി രക്ഷപ്പെടാൻ നോക്കണ്ട, പരിഭ്രാന്തരാവാൻ നിൽക്കണ്ട. അത് നായയുടെ ഒരു വേട്ടയാടൽ സ്വഭാവത്തിനെ വല്ലാതെ ഉണർത്താനായിട്ട് സഹായിക്കും കേട്ടോ. പകരം ശാന്തമായി നിൽക്കുകയോ പതുക്കെ പിന്നോട്ട് മാറുകയോ ചെയ്യുന്നതാണ് കൂടുതൽ സുരക്ഷിതമെന്നാണ് പറയാനായിട്ടുള്ളത്. എന്തായാലും ഫോണിലെ റീൽസൊന്നും കണ്ട് നടക്കാതെ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ കാര്യത്തിൽ കുറച്ച് കോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ആവാനായിട്ട് സഹായിക്കും കേട്ടോ. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും ഇല്ല. മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
7: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്. 90 FM.

ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ തെരുവ് നായയുടെ ഒരു ശല്യം എന്ന് പറയുന്നത്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമീറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ആരെങ്കിലും വന്ന് പ്ലേറ്റിൽ കൈയിട്ടാൽ ഇഷ്ടമാവുമോ? ഒരിക്കലില്ല കേട്ടോ. അങ്ങനെ തന്നെയാണ് ഈ നായ്ക്കൾക്കും. ഒരു തെരുവ് നായ ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടൊപ്പം ഇരിക്കുമ്പോഴോ അതിനെ ശല്യപ്പെടുത്തുന്നത് ചിലപ്പോൾ അവർക്ക് പ്രകോപനമായിട്ടുള്ള കാര്യമായിരിക്കും കേട്ടോ. അപ്പോൾ അവയ്ക്ക് സ്വയം പ്രതിരോധിക്കാനായിട്ടുള്ള സ്വഭാവം കൂടുതലായിരിക്കും. അതിനാൽ അവയ്ക്ക് കുറച്ച് സ്പേസ് കൊടുക്കും, നമുക്ക് സുരക്ഷ, അവർക്ക് സമാധാനം എന്നതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും നമ്മുടെ രക്ഷാർത്ഥമാണ് അവരെ നമ്മൾ എന്തെങ്കിലും ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ അവർക്ക് കുറച്ചും കൂടെ ഒരു തിരിച്ചാക്രമിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി കൂടുകയാണ് ഇതിൽ നിന്ന് സംഭവിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഒരു തെരുവ് നായയെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് തിങ്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ലക്ഷാധിപതി ആവണോ കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
5: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
4: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
5: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
4: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
6: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഈ തെരുവ് നായ കടിച്ച എന്ത് സംഭവിക്കും? വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ, ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, അപ്പോൾ തെരുവ് നായ കടിച്ചു കഴിഞ്ഞാൽ ചിലരൊക്കെ പറയും, ഓ ഒന്നുമില്ലാന്ന്, ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്, ഞാൻ ഭയങ്കര എഫിഷ്യൻ്റ് ആണ്, എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയും. പക്ഷേ തെരുവ് നായ കടിച്ചാൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, ഈ നായ കടിച്ച ആ മുറിവ് സോപ്പും ഒഴുകുന്ന വെള്ളവും ഉപയോഗിച്ച് കുറഞ്ഞത് 15 മുതൽ 30 മിനിറ്റ് വരെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നീട് എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആന്റി റാബിസ് വാക്സിൻ ആവശ്യമെങ്കിൽ ഇമ്യൂണോഗ്ലോബിനും സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ് കേട്ടോ. ഒരു ചെറിയ കരുതൽ വലിയൊരു അപകടത്തെ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. തിരിച്ചുവരാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇതുമായി റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: Prime Academy for General Education.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: Prime Academy for General Education.
4: My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേ മീറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നായ കടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നായ കടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? സിനിമയിലെ പോലെ ഹീറോയിസം കാണിക്കുക, അങ്ങനെയാണോ വേണ്ടത്? ഒരിക്കലല്ല കേട്ടോ. നമുക്ക് കുറച്ചൊരു സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ അതിനെ ഒന്ന് ടാക്കിൾ ചെയ്യാനായിട്ട് പഠിക്കണം കേട്ടോ. ഈ സിനിമയിൽ നായയെ കണ്ടാൽ ഹീറോ ഒരു നോട്ടം നോക്കും, നായ പേടിച്ചു പോകും. ഇനിയിപ്പോ നമ്മുടെ റിയൽ ലൈഫിൽ ഒന്ന് നോട്ടം നോക്കി കഴിഞ്ഞാണ്ടല്ലോ തിരിച്ച് നായയുടെ കടി വാങ്ങിച്ചിട്ടേ പോരുള്ളൂ. നായയെ തുറച്ച് നോക്കുന്നതും കല്ലെടുക്കുന്നതും വടി വീശുന്നതും പലപ്പോഴും പ്രശ്നം കൂട്ടാനായിട്ടാണ് ചാൻസസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ശാന്തതയാണ് ഏറ്റവും വലിയ ആയുധം. ചിലപ്പോൾ ധൈര്യം എന്നത് അലറി വിളിക്കുന്നതല്ല, സാഹചര്യം മനസ്സിലാക്കി പെരുമാറുന്നതാണ് കേട്ടോ. നമ്മൾ ചിലപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ അവരും ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിൽക്കും. ഇനി നമ്മൾ അവരുടെ ഒരു രീതി, അവരുടെ സ്വഭാവം എങ്ങനെയെന്ന് നമുക്ക് തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അതനുസരിച്ച് നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു മെഷേഴ്സ് എടുക്കുന്നതാണ് കുറച്ചും കൂടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേ മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ ഓൺ മോർണിംഗ് ദിൽ. ഈ തെരുവ് നായകളെ ഭയക്കേണ്ട കേട്ടോ, അതുപോലെ അവയെ നിസാരമായി കാണുകയും വേണ്ട. അവയുടെ പെരുമാറ്റം മനസ്സിലാക്കുക, സുരക്ഷാ മാർഗങ്ങൾ അറിയുക, ആവശ്യമെങ്കിൽ ശരിയായിട്ടുള്ള ചികിത്സ തേടുക. ഇത്രയും ചെയ്താൽ നമുക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ കഴിയും കേട്ടോ, അവയ്ക്കും സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയും. റോഡിൽ ഇറങ്ങുമ്പോൾ ഹെൽമെറ്റിനോടൊപ്പം കുറച്ച് സാമാന്യ ബുദ്ധിയും ധരിക്കാം. കാരണം സുരക്ഷ എന്നത് അപകടം വന്ന ശേഷം അന്വേഷിക്കേണ്ട കാര്യമല്ല കേട്ടോ, അത് ഓരോ ദിവസവും പരിശീലിക്കേണ്ട ശീലമാണ്. മാത്രമല്ല, നമ്മൾ കുറച്ചും കൂടെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ, അതിനെ ഒന്ന് ടാക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ, കുറേയും കൂടെ സ്മൂത്ത് ആയിട്ട് ലൈഫും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മോർണിംഗ് ബെൽ. സ്റ്റേ ട്യൂൺഡ്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 ലാക്ക് ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 ലക്ഷം രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ജാഗ്രതരായിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, വെസ്റ്റ് നൈൽ മുതലായ കൊതുകുജന്യ അസുഖങ്ങൾ. ഇവയിൽ ഡെങ്കി, ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള ഈഡസ് കൊതുകുകളുടെ പെരുപ്പത്തെ തടയുവാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രധാന മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവ പൊതുവെ മുട്ടയിടുന്നത് ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അമിതമായി മലിനമാകാത്ത വെള്ളത്തിലാണ്. ആയതിനാൽ നമ്മുടെ വീടുകളിൽ അവിടെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള കുപ്പികളോ ബക്കറ്റുകളോ ചിരട്ടകളോ ടയറുകളോ അഥവാ വിരിച്ചിട്ടിരിക്കുന്ന ടാർപ്പായ, തുറന്നു വെച്ചിട്ടിരിക്കുന്ന ടാങ്കുകൾ അഥവാ കാലിയായി കിടക്കുന്ന ചെടിച്ചട്ടികൾ, AC, ഫ്രിഡ്ജ് പോലുള്ളവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, എന്തിന് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിൽ പോലും ഈഡസ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പരിസരത്ത് കിടക്കുന്ന തുറന്ന കണ്ടെയ്നേഴ്സിൽ നിന്നും വെള്ളം മറിച്ചു കളയുകയും അതേപോലെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് മുതലായവ പ്രോപ്പറായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പരിസരത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവ പ്രോപ്പർ ഡസ്റ്റ്ബിൻസിൽ നിക്ഷേപിക്കുകയും നിങ്ങളുടെ അതത് സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണം സ്ഥാപനങ്ങളിൽ നിന്നും റെഗുലറായിട്ട് ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട് എന്നും ഉറപ്പു. ഈഡസ് കൊതുകുകൾ പൊതുവെ ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെകളിലും ഉച്ച സമയത്തുമാണ് ഇവരുടെ പീക്ക് ബൈറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് തന്നെ വീടുകളിൽ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജനാലകളും വാതിലുകളും നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാവിലെ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുമ്പോഴും ബെഡുകളിൽ ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്നവർ എന്നിവരിൽ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ പനിയോടൊപ്പം തന്നെ ശരീരവേദന, സന്ധിവേദന, തലവേദന അഥവാ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ മുതലായവ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ഇത് ഡെങ്കുവിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ഡെങ്കു സംശയിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy 4, General Education.
5: My Radio 90 FM. Ketaranje kootukoodam.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.
3: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമി റൗളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് അപ്പ് ആവാറായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മൊമെന്റിൽ ഞാൻ ഓടി വന്നിരിക്കുന്നത് നമ്മുടെ SMS ക്വസ്റ്റിന്റെ കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ്. നമ്മുടെ SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട്, അവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ ചോദ്യം ഇതാണ്, ഒരു കുസൃതി ചോദ്യം. അത് വളരെ സിമ്പിൾ ആണ്. ചോദ്യം ദാ പിടിച്ചോളൂ. എന്നെ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്, പക്ഷേ ഞാൻ ആരെയും ശ്രദ്ധിക്കാറില്ല. ആരാണ് ഞാൻ എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. ഐ റിപ്പീറ്റ്, എന്നെ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്, പക്ഷേ ഞാൻ ആരെയും ശ്രദ്ധിക്കാറില്ല. ആരാണ് ഞാൻ? അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
7: അങ്ങനെ അങ്ങനെ ഒരു പിടി മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചുവരുമ്പോൾ, ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറിയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മുടെ ഷോ ഇങ്ങനെ മൈൻഡ് അപ്പ് ആവാറായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മൊമെന്റിൽ ഇന്നൊരു ചെറിയ തോട്ടുകൂടി കൊണ്ടുപോകാം. നമ്മുടെ ഫോൺ ക്യാമറയിൽ നമ്മൾ ദിവസവും ഒരുപാട് മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യാറുണ്ട്. പക്ഷെ ചില മൊമെന്റ്സ് നമ്മൾ ക്യാമറയിലല്ല, മനസ്സിലാണ് സൂക്ഷിക്കുന്നത്. നമ്മുടെ ലാലേട്ടൻ പറയുന്ന പോലെ, അവളുടെ ചിത്രങ്ങൾ എൻ്റെ ഹൃദയത്തിലാണ് സൂക്ഷിച്ചെത്തുന്നത്. അതുപോലെ ലോകത്ത് മറ്റൊരാളുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ അതിനെ സിംപ്ലി സ്ക്രോൾ ചെയ്ത് കടന്നു പോകാതെ കഴിയുന്ന രീതിയിൽ ഒരു കൈത്താങ്ങാകാനും നമുക്ക് ശ്രമിക്കാം. വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ ഡേ നമ്മളെ പഠിപ്പിക്കുന്നത് കമ്പാഷന്റെ വാല്യൂ, വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ ഓർമ്മിപ്പിക്കുന്നത് മൊമെന്റ്സിന്റെ വാല്യൂ. മനുഷ്യരോട് കരുണയും ജീവിതത്തിലെ മനോഹര നിമിഷങ്ങളോട് അപ്രീസിയേഷനും, അതായിരിക്കട്ടെ ഇന്നത്തെ ടേക്ക് അവേ. ഇനി നമുക്ക് നാളെ കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ, ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ്. സോ ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി നിറ.

ഹൈ ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. പുതിയൊരു ദിവസം പുതിയൊരു തുടക്കത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അല്ലേ. എന്തായാലും എന്റെ എല്ലാ വ്യൂവേഴ്സിനും വെരി ഗുഡ് മോർണിംഗ്. വൺസ് അഗൈൻ കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ നമ്മൾ ഒരിക്കലും ഭയക്കരുത്. കാരണം വിജയകരമായ ഒരു കണക്ക് പോലും തുടങ്ങുന്നത് സീറോയിൽ നിന്നാണ്. ഇതെന്റെ വാക്കുകളല്ലാട്ടോ, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ സർ APJ അബ്ദുൾ കലാമിന്റെ വാക്കുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ലൈഫിൽ നീ വട്ടപൂജയാണ് എന്ന് പറയുന്നവരുടെ അടുത്ത് എന്താ പറയണ്ടേ, ഈ ഒരൊറ്റ ഡയലോഗ് പറഞ്ഞു കൊടുത്താൽ മതി. പൂജ്യത്തിൽ നിന്നാണ് എന്ത് തുടങ്ങുന്നത്, കണക്ക് തുടങ്ങുന്നത്. അപ്പൊ ഇതിലും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്താനായിട്ടാണ് ഞാൻ ഈ പൂജ്യത്തിൽ നിന്നേ തുടങ്ങുന്നത്. പരാജയം എനിക്കൊരു പ്രശ്നമല്ല, എത്ര പരാജയപ്പെട്ടാലും ഞാൻ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും എന്നുള്ളത് മനസ്സിനെ അങ്ങ് പറഞ്ഞ് പഠിപ്പിക്കുക. അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656 34 1454 8921 5273 72.
2: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
3: ഗോപുനന്ദലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
4: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
5: ഗോപുനന്ദലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
6: Hi, hello, once again, welcome back and very good morning, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. കുറേയധികം പരാജയങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു വിജയം വരുമല്ലേ. ഒരു പക്ഷേ പരാജയപ്പെടാതെ തന്നെ നമുക്ക് വിജയം കൈവരിക്കാനായിട്ടും സാധിക്കാറുണ്ട്. ഒരു കാരണവശാലും ആദ്യ വിജയം കഴിഞ്ഞാല് നമ്മൾ വിശ്രമിക്കരുത് കേട്ടോ. കാരണം വേറൊന്നുമല്ല, അടുത്ത തവണ നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാല് ആദ്യ വിജയം വെറും ഭാഗ്യം കൊണ്ടും മാത്രം കിട്ടിയതാണെന്ന് മറ്റുള്ളവര് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതും പറഞ്ഞത് നമ്മുടെ APJ അബ്ദുൽ കലാം സാർ തന്നെയാണ് കേട്ടോ. പലപ്പോഴും നമ്മുടെ അനുഭവങ്ങളിലും നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നതും ഇതൊക്കെ തന്നെയല്ലേ. നമ്മൾ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്കൊരു സക്സസ് വന്നു കഴിഞ്ഞാല് ചുറ്റുമുള്ളവർ എന്താ പറയാ ചിലപ്പോ, ഹാ ഇത് വേറൊന്നല്ല, ചക്കയിട്ടപ്പോ മൊയല് ചത്തതാ, അല്ലാതെ മൊയലിനെ കൊല്ലാൻ വേണ്ടി ചക്കയിട്ടതൊന്നും അല്ല. ഈ ഒരു ഡയലോഗ് മുന്നേ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഒരു വിജയമല്ല, അടുത്ത വിജയമല്ല, അതിനടുത്ത വിജയവും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക തന്നെ വേണം കേട്ടോ. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ RJ അഞ്ജലി വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്ററൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറും സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവ്രി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്രിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ചർമ്മത്തിന് തിളക്കം നൽകുന്ന സൗന്ദര്യ സംരക്ഷണ പ്രക്രിയയാണ് ഗ്ലോ ഫേഷ്യൽ. ഇതിനകത്ത് ക്ലെൻസിംഗ്, ഫേഷ്യൽ മാസ്ക്, മോയ്സ്ചറൈസിംഗ് അങ്ങനെ തുടങ്ങിയ പല രീതിയിലുള്ള ചികിത്സാ രീതികൾ ഇൻക്ലൂഡഡ് ആണ്. ഇത് നമ്മുടെ ചർമ്മത്തിന് തിളക്കവും പുതുമയൊക്കെ നൽകുന്ന ഒരു സംഭവമാണ് കേട്ടോ. പക്ഷേ ഈ ഗ്ലോ ഫേഷ്യൽ ചെയ്യാനായിട്ട് പാർലറൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും കെമിക്കൽസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടേക്ക് പോവാറുള്ളതും. മാത്രല്ല, ടെമ്പററി ബെനിഫിറ്റ്സും മാത്രമാണ് പാർലറുകളിൽ നമ്മൾ ചെയ്യുന്ന ഫേഷ്യലിന് കിട്ടുന്ന എഫക്റ്റും. കണ്ടിന്യൂസ് ആയിട്ട് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് ലേറ്റർ കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് വഴിവെക്കും. സോ അതിന് അഗേൻസ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ 4-5 സ്റ്റെപ്പില് എളുപ്പത്തിന് വീട്ടിലെ തന്നെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ലൊരു ഗ്ലോ ഫേഷ്യൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി ബെനിഫിഷ്യൽ ആണല്ലേ, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, കെമിക്കൽ ഫ്രീ ആണ്, വേറൊരാളുടെ സഹായത്തിന്റെ ആവശ്യവും വരുന്നില്ല. സ്റ്റേ ട്യൂൺഡ് ആൻഡ് വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അപ്പൊ ഇങ്ങനെയാ തുടങ്ങല്ലേ നമുക്ക് ഗ്ലോ ഫേഷ്യലിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ്. വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലോ ക്ലെൻസിങ് ആണ് കേട്ടോ. ഇതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മഞ്ഞളിന്റെ മിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. പാലില് മഞ്ഞപ്പൊടി ഇടുക. ഇത് അടുപ്പത്ത് വെച്ച് ചൂടാക്കി നല്ല കട്ടിയാക്കി എടുത്തതിന് ശേഷം ഇളം ചൂടോടുകൂടി നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് ഒരു മിനിറ്റ് നേരം മുഖത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് സോഫ്റ്റ്നെസ് കൊടുക്കുമ്പോൾ മഞ്ഞള് അണുവിമുക്തമാക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് തന്നെയാണല്ലേ മഞ്ഞളും പാലും. ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസിലെ എല്ലാ പൊടിപടലങ്ങളും റിമൂവ് ചെയ്ത് നമ്മുടെ മുഖത്തെ നല്ല ശുചിത്വമുള്ളതാക്കുക, നമ്മുടെ സ്കിന്നിനെ നല്ല ക്ലീൻ ആക്കുക എന്നുള്ളതാണ് മീനിങ് വരുന്നേ. അതിൽ തന്നെ ഒരു ഗ്ലോനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിൽക്ക് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. തിരിച്ചു വരാം, ബാക്കി പ്രൊസീജിയേഴ്സ് അവിടെ വെയിറ്റിംഗ് ആണ്. അതിനു മുമ്പ് കുറച്ച് പാട്ടുകൾ വെയിറ്റിംഗ് ആണ്, അതും കൂടി കേട്ടിട്ട് നമുക്ക് വേഗം വരാല്ലേ. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന ആരോഗ്യ പ്രശ്നമാണ് മലിന ജലത്തിൽ നിന്നും ഉടലെടുക്കാൻ സാധ്യതയുള്ള, മലിനമായ വെള്ളത്തിൽ നിന്നും ആഹാര പാനീയങ്ങളിൽ നിന്നുമെല്ലാം പടരാൻ സാധ്യതയുള്ള വാട്ടർ ബോൺ ഡിസീസസ്. അമിതമായ മഴ മൂലം അഴുക്കുചാലിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകുകയും അവ നമ്മുടെ കുടിവെള്ളം മുതലായവ മലിനമാക്കാൻ സാധ്യതയും ഏറെ കൂടുതലാണ്. ഈ സമയങ്ങളിൽ പടരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ടൈഫോയിഡ്, കോളറ, ഷിജല്ല, ലെപ്റ്റോസ്പൈറോസിസ് എന്നിവയും അതിനോടൊപ്പം തന്നെ വൈറസ് മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള അസുഖങ്ങളും. ഇവയെ പൊതുവായി തടയാനുള്ള കുറച്ച് പരിഹാരങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കുടിവെള്ളത്തിന് എപ്പോഴും തിളപ്പിച്ചതോ അഥവാ വാട്ടർ പ്യൂരിഫയറിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. തിളപ്പിക്കുമ്പോൾ വെള്ളം കുറഞ്ഞത് ഒരു മിനിറ്റ് എങ്കിലും റോളിംഗ് ബോയിലിംഗിൽ അഥവാ തിളച്ചു മറിയുന്നത് വരെ തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ശേഷവും കൈകൾ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാൻ ഓർക്കുക. അതേപോലെ വഴിയോരങ്ങളിൽ നിന്ന് വൃത്തിഹീനമായി തുറന്നു വെച്ചിരിക്കുന്ന ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കുന്നത് ഒഴിവാക്കുക. വീടുകളിലും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപ് നന്നായി പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴുകി ഉപയോഗിക്കുക. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയിൽ നിന്ന് അവിടെ ഡ്രെയിനേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അത്തരത്തിൽ അഴുക്കുവെള്ളങ്ങളിൽ നടക്കേണ്ട അവസരം കൂടുതൽ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. അഥവാ അത്തരത്തിൽ നടക്കേണ്ട അവസരം വന്നാൽ ബൂട്ട്സ് ധരിച്ച് സഞ്ചരിക്കുക. കാലിൽ മുറിവുകളോ അൾസർ മുതലായ മറ്റു സ്കിൻ ഇൻഫെക്ഷൻസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതലും അത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സഞ്ചരിക്കാണ്ടിരിക്കുക. എലിയുടെ മൂത്രത്തിൽ നിന്നും പടരുന്ന ലെപ്റ്റോസ്പൈറോസിസ് എന്ന അസുഖം കെട്ടിക്കിടക്കുന്ന അത്തരത്തിലുള്ള വെള്ളത്തിൽ നിന്നാണ് പടരുന്നത്. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് പനിയോടൊപ്പം വയറുവേദന, വയറിളക്കം, ഛർദി, മലത്തിൽ രക്തം, മഞ്ഞപ്പിത്തം മുതലായ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടുക. ഇവ മുൻപറഞ്ഞ മലിനമായ വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ പടരുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ആകാൻ സാധ്യത ഏറെയാണ്. സ്വയം ചികിത്സ ഒഴിവാക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: എട്ടുമണി.

0: மாணிக்கம் பொண்ணு சௌக்கியமா.
1: ട്യൂഷൻ ക്ലാസ്സുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
4: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് കേട്ടോ. നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത് വളരെ നല്ലൊരു സംഭവമായിരുന്നു. എന്തായിരുന്നു? ഗ്ലോ ഫേഷ്യലിന്റെ പ്രൊസീജിയർ ആയിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ ഇനി വേറെ ഒന്നുമല്ല, സ്ക്രബിംഗ് ആണ് നെക്സ്റ്റ് പ്രൊസീജിയർ. അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും തൈരും ഇത് മൂന്നും ചേർത്തിട്ടാണ് ഗ്ലോ സ്ക്രബ് നമ്മൾ തയ്യാറാക്കി എടുക്കുക കേട്ടോ. അരിപ്പൊടി നല്ലൊരു സ്ക്രബറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തൈരും ഉരുളക്കിഴങ്ങും നാച്ചുറൽ ബ്ലീച്ചിങ് എഫക്റ്റ് കൊടുക്കുന്നതുമാണ്. അതുപോലെ തന്നെ സ്കിന്നിന് നല്ലപോലെ ഗ്ലോയും സോഫ്റ്റ്നെസ്സും കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ രണ്ട് എലമെന്റ്സും. ഉരുളക്കിഴങ്ങിന്റെ നീരെടുക്കുക, ഇതില് അരിപ്പൊടി ചേർത്ത് തൈരും കൂടി ആഡ് ചെയ്ത് മുഖത്ത് പുരട്ടി പയ്യെ സ്ക്രബ് ചെയ്ത് തുടങ്ങുക. ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ട് നമുക്കത് ക്ലിയർ ആയിട്ട് വാഷ് ചെയ്ത് കളയാം. ഈ സ്ക്രബിംഗ് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രൊസീജിയർ ആണ് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ മിക്സ് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സ്കിന്നിൽ നിന്നൊന്നും ഇല്ല, കോമൺ ആയിട്ട് എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ് കേട്ടോ ഇത്. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ക്ലെൻസിങ് കഴിഞ്ഞു, സ്ക്രബിംഗ് കഴിഞ്ഞു, അടുത്തതായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യലാണ് അല്ലേ. വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഗ്ലോ ഫേഷ്യലിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മള് പാലില് ഓട്സ് ഇട്ട് വേവിച്ചിട്ട് ചൂടാറുമ്പോ മിക്സിയിലിട്ട് ക്രീം പരുവത്തിന് അടിച്ചെടുക്കുക. മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. താഴേന്നും മുകളിലേക്ക് വേണം കേട്ടോ മസാജ് ചെയ്യാനായിട്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വീഴാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയാം. അങ്ങനെ നമ്മുടെ ഗ്ലോ മസാജും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഫൈനൽ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. എന്താന്ന് അറിയാനായിട്ടേ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നേ നല്ലത്. പാട്ടുകളൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി. Only on my radio 90 FM.

0: ലക്ഷാധിപതി ആവണോ കാർ വേണോ? ഗോപുനന്ദലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലെ ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
4: മാപ്പിള മാപ്പിള മാപ്പിള.

ദ ഫൈനൽ ആൻഡ് മോസ്റ്റ് അവേറ്റഡ് സ്റ്റേജ്, ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയം. വെൽക്കം ടു ദ ഷോ മാജിക് ലോജിക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഗ്ലോ ഫേസ് പാക്ക് എന്ന് പറയുമ്പോ കുറച്ചധികം പ്രത്യേകതകളുള്ള സംഭവമാണ് കേട്ടോ. പ്രത്യേകത എന്ന് പറയുമ്പോ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഈ പാക്ക് തയ്യാറാക്കുന്നതല്ലോ. തക്കാളി, ഉരുളക്കിഴങ്ങ് ഇത് രണ്ടും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, കടലമാവ് ഇതും കൂടി ചേർത്ത് മുഖത്ത് അപ്ലൈ ചെയ്യാം. നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു ഹാഫ് ആൻ അവർ കീപ്പ് ചെയ്തിട്ട് കഴുകിക്കളയാം. ഈ ഒരു പാക്കും നമുക്ക് ഏത് സ്കിന്നിന് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ്. ഓയിലി സ്കിൻ ആയിക്കോട്ടെ, ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, ഒരു പ്രശ്നം ഇല്ല കേട്ടോ. ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഒരു ഇൻഗ്രീഡിയന്റ് പോലും നമ്മുടെ സ്കിന്നിന് ഡാമേജ് വരുത്തുന്നതല്ല. എങ്കിലും ഒരു കാര്യം ഓർക്കുക, സ്കിന്നാണ് ചില ഐറ്റംസ് നമുക്ക് അലർജി ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോ കയ്യിലെങ്ങാനും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഓരോ പാക്കും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഗോൾഡൻ ഫേഷ്യൽ ചെയ്യുന്നേക്കാളും നല്ല എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ഈ ഗ്ലോ ഫേഷ്യൽ ചെയ്തിട്ടുണ്ട്. ഫങ്ഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളായിരിക്കും ഗ്ലോ ചെയ്യാൻ പോകുന്നത്. തിരിച്ചു വരാൻ കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഇതെന്താണ്? കാവലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? റെഡ് കളർ സാരി ഉടുത്ത് ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് താഴെ വരുന്ന എല്ലാ കമന്റ്സും ഇത് തന്നെയായിരിക്കും അല്ലേ? ചുവപ്പ് നിറത്തിലുള്ള സാരി ഭയങ്കര ഒരു അട്രാക്ഷൻ തന്നെയാണ്. ഇന്ത്യൻ ഫാഷന്റെ ഏറ്റവും സിംബോളിക്കും സ്വാധീന ശക്തിയും ഉള്ള ഒന്നാണ് ഈ റെഡ് കളർ സാരി. വിവാഹമായാലും ഫോമൽ കാഷ്വൽ ഒക്കേഷൻസ് ആയാലും റെഡ് സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരുടെയും കണ്ണും നടക്കുന്നത് അവിടെ തന്നെയായിരിക്കും. റെഡ് കളർ എന്ന് പറയുമ്പോ സ്നേഹം, സമൃദ്ധി, സ്ട്രെങ്ത് ഇതിന്റെയൊക്കെ സിമ്പലാണ്. അതുകൊണ്ട് തന്നെ മിക്കവരുടെയും ചോയ്സും റെഡ് കളർ തന്നെയായിരിക്കും. ഒരുവിധം എല്ലാവർക്കും കോമൺ ആയിട്ട് ചേരുന്ന ഒരു നിറം കൂടിയാണ് റെഡ് അല്ലേ? സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് റെഡ് സാരി വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

റെഡ് സാരി വിശേഷങ്ങളുമായിട്ട് ഞാൻ ദാ തിരിച്ചു വന്നിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. റെഡ് സാരിയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകതകൾ മാത്രമേ ഉള്ളൂ അല്ലേ. ഏത് ആക്സസറീസിനായാലും ഡ്രാപ്പിംഗ് സ്റ്റൈലിനായാലും മേക്കപ്പ് ലുക്സിനായാലും യോജിച്ചു പോകുന്ന ഒരു നിറം തന്നെയാണ് ഈ ചുവപ്പ്. ബോത്ത് ട്രഡീഷണൽ ആൻഡ് മോഡേൺ ലുക്കിന് റെഡ് കളർ വളരെ ആപ്റ്റ് ആണ്. വിവാഹങ്ങൾക്ക് റെഡ് പട്ട് സാരികളാണെന്നുണ്ടെങ്കിൽ കാഷ്വൽ വെയേഴ്സ് ആയിട്ട് റെഡ് ലിനന്റെ അല്ലെങ്കിൽ കോട്ടൺ സാരീസ് നമ്മൾ വെയർ ചെയ്യാറുണ്ട്. പാർട്ടി വെയറിൽ റെഡ് ഡിസൈനർ സാരീസിന്റെ എത്ര എത്ര കളക്ഷൻസ് ആണ് ഉള്ളത് അല്ലേ. റെഡ് കളറിലുള്ള സാരിയൊക്കെ എടുത്ത് വന്നാ തന്നെ ആരായാലും ഒന്ന് നോക്കി പോവല്ലേ. പലപ്പോഴും കമന്റ് സെയിം ആയിരിക്കും, ഏത് നമ്മുടെ ആറാം തമ്പുരാനല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ ഡയലോഗ്. പക്ഷേ അത് എപ്പോഴൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുത്താ മതിനെ. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

മറിച്ച് നമ്മുടെ ഉള്ളിലെ കഴിവുകളെയും ശക്തിയെയും ഒക്കെ തിരിച്ചറിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ സഹായിക്കാനായിട്ടാണ് ഈ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുന്നതെന്നാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്. ശരിയാണല്ലേ? ലൈഫിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലാണ് ഇതെങ്ങനെ ഫേസ് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കുക, അതിനു വേണ്ടിയിട്ട് മാർഗങ്ങൾ കണ്ടെത്തുക, അത് ചെയ്യാനായിട്ടുള്ള സ്ട്രെങ്ത് നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുക. അപ്പൊ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അതിനെ ചിരിച്ചുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് നേരിടുക. അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ട് ഇറ്റ്സ് മീ ആർജെ അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: Hey, hello, good afternoon, my beautiful listeners. Welcome to My Radio 90 FM. Key Tarni Kuddu Goda. Lunch break kadichu undu Arshay, Dheeraja Shadagi, Dhavadu Thitrandu, Krithiya Savit Thendi. എന്താണറിയില്ല, ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വീക്ക് നോക്കാണ് എന്നുണ്ടെങ്കിൽ ഓടാണ്. സോ അതുകൊണ്ട് തന്നെ പലയിടത്തും ഈ പ്രിപ്പറേഷൻസ് ഒക്കെ ആവണ പരിപാടികളൊക്കെ തുടങ്ങിയില്ലേ. അതുപോലെ തന്നെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്ന, ഇത്ര തിരക്കായാലും ഈ ഓണാവുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും കൂടി ഒത്തുകൂടുന്ന ദിവസങ്ങളാണ് വരുന്നത്. സോ അതുകൊണ്ടൊക്കെ ആലോചിച്ചിട്ടാണോ എന്നറിയില്ല. ഇപ്പോൾ ഇവിടെ വന്നിരുന്നെങ്കിൽ സംസാരിക്കും, ഭയങ്കര സന്തോഷത്തിലാണ്. ഐ തിങ്ക് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കും ഒരു ചെറിയ സന്തോഷം വന്ന് കാണും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഈ ഓഗസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ചിങ്ങമാസം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ വരുന്നതാണല്ലേ ഓണം. നമ്മളെല്ലാവരും കൂടി ഒരു വെക്കേഷനൊക്കെ കിട്ടി ഒത്തുകൂടുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ, എല്ലാവരും കൂടി കൂടുമ്പോൾ അത് തന്നെ ഒരു ബ്യൂട്ടിയാണ്, ഒരു പ്രത്യേക ഭംഗിയാണ്. അതുപോലെ തന്നെ ഇന്ന് വരുന്ന വഴിയിൽ ഒരുപാട് സുന്ദര കുട്ടികളെയും സുന്ദര കുട്ടന്മാരെയൊക്കെ കണ്ടു. കാരണം ഈ ഓണപരിപാടികളൊക്കെ തുടങ്ങിയിട്ട് അവർ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കയ്യിൽ നിറച്ച് കിറ്റുകളൊക്കെ ആയിട്ട് പോകുന്നത് കണ്ടപ്പോൾ എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് എന്നെ പറയാം. എന്തായാലും നമ്മുടെ ഈ ഒരു എക്സൈറ്റ്മെൻറ്റും എൻജോയ്മെൻറ്റും കുറച്ചും കൂടി ഒന്ന് കൂട്ടാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള ഒരു സമയം ആയിട്ടുണ്ട്. കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നിട്ടുണ്ട്. കൊള്ളാം സുന്ദരിയാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈമ അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ. മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഒന്നായിടുമോ.
1: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ രാജേഷ് അടക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, ഞാൻ ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കല്ലേ, അപ്പോൾ നിങ്ങളുടെ ഈ കറിയിൽ ഈ സാമ്പാറോ അവിയലോ അങ്ങനെ എന്തെങ്കിലും ഈ സദ്യയിൽ പെടുന്ന എന്തെങ്കിലും വിഭവങ്ങളുണ്ടോ? ഇതെന്താണ് ഇത് ഇപ്പിങ്ങനെ എടുത്ത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഓണാകുമ്പോൾ എല്ലാവരുടെ വീട്ടിലും ഈ സാമ്പാർ, അതുപോലെ തന്നെ ഈ സദ്യയിൽ വരുന്ന ഓരോരോ ഐറ്റംസ് ആയിരിക്കുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു വീക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓണത്തിൻ്റെ മുന്നത്തെ വീക്കായാലും ഓണം കഴിഞ്ഞിട്ടുള്ള വീക്കായാലും ആ ഒരു വീക്കായാലും ഫുൾ ഈ സദ്യമായി ആയിരിക്കും അല്ലേ. എവിടെ തിരിഞ്ഞാലും നിങ്ങളാ എന്ന് ചോദിക്കണ പോലെയാണ് നമ്മൾക്ക് ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ സദ്യയിലുള്ള വിഭവങ്ങളാണ്. എന്താ ശരിയല്ലേ? ഈ സദ്യ കഴിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഇത് പറഞ്ഞപ്പോൾ ഒന്ന് സദ്യ കഴിച്ചാൽ കൊള്ളാന്നുണ്ടോ? ഏതായാലും ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ വേഗം പോയി കഴിച്ചിട്ട് വരും കേട്ടോ. സൈഡിനായിട്ട് ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾ കൂടി ഞാൻ ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം, നിങ്ങൾ കിടന്നിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷി ദിരാജ് ചരക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ്. യെസ്, അങ്ങനെ തേ നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഒരു സമയമായിട്ടുണ്ട്. ഇന്ന് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരുന്ന വഴിയിൽ ഒരുപാട് സുന്ദര കുട്ടന്മാരെയും സുന്ദര കുട്ടികളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഓണ പരിപാടികളൊക്കെ ആയിട്ട് അവർ ആ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. പക്ഷേ നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ കുറച്ച് കുസൃതി നിറഞ്ഞതാണ്. എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാമല്ലോ എന്താണ് എന്ന്. എന്നെ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്, പക്ഷേ ഞാൻ ആരെയും ശ്രദ്ധിക്കാറില്ല. അപ്പൊ ആരാണ് ഈ ഞാൻ, ആരാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879909. അപ്പോൾ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ കുസൃതി ചോദ്യമാണ്. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലം കൂടി അയക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലല്ലേ കൃത്യമായിട്ട് ആ സമ്മാനങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുമോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കീട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദിരാജി ശാനകിയാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് ഏറ്റവും വിലപ്പെട്ടതായി തോന്നിയിരുന്ന ചില കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? ഒരു പുതിയ സൈക്കിള്, ഒരു ക്രിക്കറ്റ് ബാറ്റ്, അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം കളിക്കാൻ കിട്ടുന്ന കുറച്ച് സമയം. അന്ന് ആ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ ലോകത്ത് ഏറ്റവും വലിയ വില. അത്തരം ഒരു കുഞ്ഞു മനസ്സിന്റെ വലിയ സ്വപ്നത്തിന്റെ കഥയാണ് നമ്മൾ ഇത് പറയാനായിട്ട് പോകുന്നത്. ഗപ്പി 2016 പുറത്തിറങ്ങിയ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജോൺ പോൾ ജോർജ് ആണ്. സിനിമയിൽ നായകൻ ഗപ്പി എന്ന പേരുള്ള ഒരു ചെറിയ കുട്ടിയാണല്ലേ. അവന്റെ ജീവിതം വലിയ സൗകര്യങ്ങളൊന്നുമില്ലാതെ ഒരു ചെറിയ ലോകത്താണ്. പക്ഷേ അവന്റെ മനസ്സിൽ വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്. ഗപ്പിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവന്റെ അമ്മയാണല്ലേ. അമ്മയ്ക്ക് നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവൾക്കൊരു വീൽ ചെയർ വാങ്ങിക്കൊടുക്കണം എന്നതാണ് ഗപ്പിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഇവിടെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളൊരു കുട്ടിയോട് നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അവനൊരു ടോയ് ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു ഗെയിം കളിക്കാൻ പോകണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവും. പക്ഷേ ഗപ്പിയുടെ ആഗ്രഹം സ്വന്തം സന്തോഷത്തിന് വേണ്ടിയായിരുന്നില്ലല്ലേ. അവൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഗപ്പി നമ്മൾ വെറും ഒരു കുട്ടിയായി കാണുന്നില്ല. അവൻ്റെ പ്രായം ചെറുതാണെങ്കിലും അവൻ്റെ മനസ്സ് വളരെ വലുതാണ്. പക്ഷെ ആ ചെറിയ ലോകത്ത് ഒരു ദിവസം ഒരു പുതിയ മനുഷ്യൻ എത്തുന്നു, തേജസ് വോൾട്ടി. അവിടെ നിന്നാണ് ഗപ്പിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തുടങ്ങുന്നത്. എന്തായാലും ആ ഒരു കഥയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നതിന് മുൻപായി നമുക്ക് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദിരാജി ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: എന്താ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നത്?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നാലോചിച്ച് ഞാൻ ഈ ട്യൂണ് കമ്പോസ് ചെയ്തത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: എങ്ങനെയുണ്ട് പാട്ട്?
1: എന്നെ പോലെ ഉണ്ട്.
0: ഓ, അപ്പോ അത്ര ബോറാണോ? നിന്റെ വീട്ടിൽ പട്ടിനെ സഹിക്കാൻ പറ്റും. ഓക്കേ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ആണ്. ഒരു കുട്ടി ചോദ്യം ചോദിക്കട്ടെ, ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് എന്തായിരിക്കും? ടോയ്സ് ആണോ, സ്കൂൾ ആണോ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണോ? പലപ്പോഴും നമ്മുടെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ ഓർമ്മകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടാവുക കൂട്ടുകാരായിരിക്കുള്ളൂ അല്ലേ. കപ്പിയുടെ ജീവിതത്തിലും ഫ്രണ്ട്സിന് വലിയൊരു സ്ഥാനമുണ്ട്. അവൻ്റെ നാട്ടിലെ ചെറിയ ലോകം, കൂട്ടുകാരോടൊപ്പമുള്ള കളികളും സംസാരങ്ങളും ചെറിയ വഴക്കുകളും തമാശകളും, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾക്കും നമ്മുടെ ഒരു കുട്ടിക്കാലം ഓർമ്മ വരും. പക്ഷേ ഗപ്പിയുടെ ജീവിതം വെറും ഒരു ഫൺ മാത്രമല്ല, അവന് വലിയൊരു റെസ്പോൺസിബിലിറ്റി കൂടിയുണ്ടല്ലേ. സ്വന്തം അമ്മയ്ക്ക് ഒരു വീൽ ചെയർ വാങ്ങിക്കൊടുക്കണം. അതിനായി അവൻ കഴിയുന്ന രീതിയിൽ പണം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവൻ്റെ പ്രായത്തിൽ നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കരുതിയേക്കാം. പക്ഷേ ഗപ്പി കാണിക്കുന്നത് ആഗ്രഹമുണ്ടെങ്കിൽ ചെറിയ പ്രായത്തിലും വലിയ ശ്രമങ്ങൾ നടത്താം എന്നതാണല്ലേ. ഇവിടെ നമ്മുടെ സിനിമ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മുടെ സ്വപ്നം നേടാൻ നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നുണ്ട്, എത്രത്തോളം ശ്രമിക്കാൻ തയ്യാറാണ്? സ്വപ്നം കാണുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ, പക്ഷേ അതിനായിട്ട് എടുക്കുന്ന എഫേർട്ട് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. ഗപ്പിയുടെ സ്വപ്നം അവൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഓരോ ശ്രമത്തിനും പിന്നിൽ ഒരു ഇമോഷണൽ റീസൺ ഉണ്ട്. അതേസമയം ഗപ്പിയുടെ ജീവിതത്തിലേക്ക് തേജസ് വർക്കി എത്തുന്നതും അയാൾ ഗപ്പിയിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളാണല്ലേ. വലിയ ആംബീഷൻസ് ഉള്ള, സ്വന്തം ലക്ഷ്യങ്ങൾക്കായി മുന്നോട്ട് പോകുന്ന ഒരാള്. ഇവരുടെ രണ്ട് ലോകങ്ങൾ തമ്മിൽ ക്ലാഷ് ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങൾ, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ കഴിയുന്നത് നമ്മളോട് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളിൽ നിന്നായിരിക്കും. യെസ്, എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ദിരാജ് ശരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ശരകിയാണ്. ഒരേ സ്ഥലത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും ഡ്രീംസ് ഒരുപോലെ ആയിരിക്കും? ഒരിക്കലും ഇല്ലല്ലേ. ഒരാൾക്ക് ജീവിതത്തിൽ വലിയ കരിയർ വേണമെന്നായിരിക്കും ആഗ്രഹം. മറ്റൊരാൾക്ക് തന്റെ കുടുംബം സന്തോഷത്തോടെ ഇരുന്നാൽ മതി. വേറൊരാൾക്ക് ഒരു ചെറിയ ഡ്രീം മാത്രമേ ഉണ്ടാകുള്ളൂ. അതുപോലെ ഗപ്പി സിനിമയിലെ ഗപ്പിയും തേജസ് വർക്കിയും അങ്ങനെ രണ്ട് വ്യത്യസ്ത ലോകങ്ങളിൽ നിന്നവരാണല്ലേ. ഗപ്പി ഒരു കുട്ടിയാണ്, അവന്റെ ലോകം അവന്റെ അമ്മയും കൂട്ടുകാരും നാട്ടുകാരൊക്കെയാണ്. അവന്റെ ഡ്രീം പോലും വളരെ പേഴ്സണലാണ്, അമ്മയ്ക്കൊരു വീൽ ചെയർ വാങ്ങി കൊടുക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ തേജസിന് പക്ഷെ വലിയൊരു പ്രൊജക്റ്റ് ആണ് മുന്നിലുള്ളത്. അയാൾ തന്റെ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്തിട്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. ഇവരുടെ ഇൻട്രസ്റ്റ് തമ്മിൽ ക്ലാഷ് ചെയ്യുമ്പോൾ നാച്ചുറലി അവിടെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ സിനിമയുടെ ബ്യൂട്ടി എന്താണെന്നറിയോ? ആദ്യത്തേൽ നമ്മൾ ഒരാളെ എങ്ങനെ കാണുന്നു എന്നത് പിന്നീട് മാറുന്നുല്ലേ. ഒരാൾ ആദ്യമായി കാണുമ്പോൾ അയാളെ കുറിച്ച് ഒരു ഒപ്പീനിയൻ ഉണ്ടാകും. പക്ഷേ അയാളുടെ സ്റ്റോറി മനസ്സിലാക്കാൻ നമ്മുടെ ഒപ്പീനിയൻ മാറിയാലോ? ജീവിതത്തിലും ഇത് തന്നെയാണ്. ഒരാളെ ഒരു സംഭവം മാത്രം കണ്ടിട്ട് ജഡ്ജ് ചെയ്യുന്നത് എളുപ്പമാണ്. പക്ഷേ അയാളെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥ പിക്ചർ കാണുന്നത്. ഗപ്പിയുടെ കഥയും ഒരുപോലെ തന്നെയാണ്. അവന്റെ ആ ഒരു ഇന്നസെൻസും അവന്റെ ഡിറ്റർമിനേഷനും അവന്റെ അമ്മയോടുള്ള സ്നേഹവും ഇതൊക്കെ പതുക്കെ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു കുഞ്ഞിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്ന് സിനിമ നമ്മളെ കാണിക്കുന്നുണ്ടല്ലേ. അവൻ തന്റെ മനസ്സിലുള്ളത് സത്യമായിട്ട് വിശ്വസിക്കുന്നു. അഡൽസ് പലപ്പോഴും ഇത് നടക്കില്ല, ഇത് ഇമ്പോസിബിൾ ആണ് എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ കുട്ടികൾ ആദ്യം ചിന്തിക്കുന്നത് എന്തുകൊണ്ട് നടക്കില്ല എന്നാണ്. അതാണ് ഒരു കുട്ടികളുടെ ഇമാജിനേഷന്റെ ബ്യൂട്ടിയിലെ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളാണ്, ഒരുപാട് മെസ്സേജസ് ആണ് ഈ ഒരു സിനിമ നൽകുന്നത്. ഇതെന്തൊക്കെയാണ്, ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ശരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദിരാജി ഷാനക്കിയാണ്.
1: ഈ ഗപ്പി മൂവി കഴിഞ്ഞ് നമ്മൾ ഓർത്തിരിക്കുന്നത് ഒരു കുട്ടിയുടെ കഥ മാത്രമല്ലല്ലേ, മറിച്ചൊരു ചെറിയ സ്വപ്നത്തിന് പോലും എത്ര വലിയ മീനിങ് ഉണ്ടാകും എന്നതിനെ കുറിച്ചാണ്. ഈ ഗപ്പിയുടെ ഡ്രീം കേൾക്കുമ്പോൾ അത് വളരെ സിമ്പിളായിട്ട് തോന്നാം, അമ്മയ്ക്കൊരു വീൽ ചെയർ വാങ്ങിക്കൊടുക്കണം. പക്ഷേ ആ ഒരു ആഗ്രഹത്തിന് പിന്നിൽ അവൻ്റെ അമ്മയോടുള്ള സ്നേഹം, അതുപോലെ തന്നെ അവൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി, ആ ഒരു ഡിറ്റർമിനേഷൻ, അതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഭാഗവും. നമ്മളും ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരുടെ ഡ്രീംസിനെ കമ്പയർ ചെയ്യാറുണ്ടല്ലേ, അവൻ എത്ര വലിയ അംബീഷൻ ആണ്, എനിക്ക് ഇത്ര ചെറിയതാണോ എന്നൊക്കെ. പക്ഷേ ഒരു ഡ്രീമിന്റെ വലിപ്പമല്ല അതിന്റെ വില തീരുമാനിക്കുന്നത്, അത് നമുക്ക് എത്ര പ്രധാനപ്പെട്ടതാണ് എന്നതാണല്ലേ. ഗപ്പിയുടെ സ്വപ്നം അവന് വളരെ വലുതാണ്, അതുകൊണ്ട് തന്നെ അതിനായിട്ട് അവൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ സിനിമയിലെ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത് നമ്മളോടൊപ്പം ചില സുഹൃത്തുക്കളെ ജീവിതം മുഴുവൻ നമ്മുടെ മെമ്മറീസിലുണ്ടാവും. നമ്മൾ ഒരുമിച്ച് ചെയ്ത ചെറിയ കാര്യങ്ങൾ പോലും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഓർക്കുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാകും അല്ലേ. അതുകൊണ്ടാണ് ഗപ്പി കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള സിനിമയല്ലെന്ന് എനിക്ക് തോന്നിയത്. ഇത് മുതിർന്നവർക്കും അവരുടെ കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഓരോ സിനിമ കൂടിയാണ്. അതുപോലെ നമ്മുടെ ഡ്രീംസ് ചെറുതായാലും വലുതായാലും അത് വിശ്വസിക്കണം. മറ്റുള്ളവർക്ക് ഇമ്പോസിബിൾ ആയി തോന്നുന്ന കാര്യം പോലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അതിനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പം മറ്റുള്ളവരുടെ ഡ്രീംസിനെ പരിഹസിക്കാതെയും അവരെ സപ്പോർട്ട് ചെയ്യാനും പഠിക്കണം അല്ലേ. കാരണം ചിലപ്പോൾ ഒരു ചെറിയ എൻകറേജ്മെന്റ് മതി ഒരാളുടെ വലിയൊരു സ്വപ്നം യഥാർത്ഥമാകാനായിട്ട്. അതാണ് ഗപ്പി നമ്മളോട് പറയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള മെസ്സേജും. സ്വപ്നം കാണാൻ പ്രയാസമില്ല, അതിനെ സ്നേഹിക്കാനും അതിനായിട്ട് ശ്രമിക്കാനും മനസ്സുണ്ടായാൽ മതി. അപ്പോൾ അതായത് നമ്മുടെ ഈ ഒരു കുട്ടിക്കാലത്തെ ചെറിയ സന്തോഷങ്ങളും വലിയ സ്വപ്നങ്ങളും ഒന്ന് ഓർത്തുകൊണ്ട് തന്നെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വടകളിൽ ഒക്കെ കയറാം. വടകൾക്ക് ശേഷം അടുത്ത മൂവി വിശേഷങ്ങളും വായി കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദിരാജി ഷാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേദി രാജ ചാനക്കിയാണ്. ലാലേട്ടൻ ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന വമ്പൻ പ്രൊജക്ടുകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. നിലവിൽ സൂപ്പർ താരം കരാർ ഒപ്പിട്ടിരിക്കുന്നത് മലയാളത്തിലെ 7 സംവിധായകർക്ക് വേണ്ടിയാണ്. ഇതിൽ ഉൾപ്പെടാത്ത തരുൺ മൂർത്തിയുടെ അതിമനോഹരം എന്ന സിനിമയ്ക്ക് ശേഷം വിഷ്ണു മോഹൻ ഗോകുലം ഗോപാലൻ സിനിമയിലാകും താരം കടക്കുക. സിനിമയുടെ ആദ്യഘട്ട ചിത്രീകരണം ജോർജിയയിൽ തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ പ്രിയദർശൻ, ദിലീഷ് പോത്തൻ, സത്യനന്ദിക്കാട്, അനൂപ് സത്യൻ, ജൂഡ് ആന്റണി ജോസഫ്, ജിത്തു ജോസഫ് എന്നീ പ്രഗത്ഭരായ സംവിധായകരുടെ കൂടെയാണ് അടുത്ത ഊഴം. ഇവരിൽ ദിലീഷും ജൂഡ് ആന്റണിയും അനൂപ് സത്യനും ആദ്യമായിട്ടാണ് ലാലേട്ടനുമായിട്ട് ഒന്നിക്കുന്നത്. അതുപോലെ ഈ 7 പ്രൊജക്ടുകൾ കൂടാതെ വലിയൊരു മുതൽ മുടക്കിൽ ഒരു തെലുങ്ക് സിനിമയിലും നമ്മുടെ ലാലേട്ടൻ കരാർ ഉറപ്പിച്ചിട്ടുണ്ട്. സോ എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ, കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരു സന്തോഷമാണല്ലേ. ഈ ഒരു സന്തോഷം ഇരട്ടി മധുരമാക്കാനായിട്ട് കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങളും. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേദി രാജ ചാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അതി അതി അതി മനോഹരം. നിലവിൽ നമ്മുടെ ലാലേട്ടന്റെ പുതിയ സിനിമയായ അതിമനോഹരം മലയാളത്തിലെ വൻ വിജയമായ തുടരുമെന്ന ചിത്രത്തിന് ശേഷം ലാലേട്ടനും സംവിധായകൻ തരുൺ മൂർത്തിയും ഒന്നിക്കുന്ന സിനിമാലെ മീശ പിരിച്ചിട്ടാണ് നമ്മുടെ ലാലേട്ടൻ ഈ ഒരു സിനിമയിൽ എത്തുന്നത്. അതുപോലെ തന്നെ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രതീഷ് രവിയാണ്. തുടരും ഉൾപ്പെടെ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ച ഷാജി ക്യാമറ അതുപോലെ ഒന്നും പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്തെടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഏതായാലും ചേരുംപടിയാണ് എല്ലാം ചേർന്നിട്ടുള്ളത് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത് അല്ലെ. സെപ്റ്റംബർ അവസാനത്തോടെ ചിത്രീകരണം പൂർത്തിയാകാനുള്ള പദ്ധതിയിലാണ് അണിയറകൾ. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മളെ പ്രതീക്ഷകൾ വെറുതെ ആയോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും നമ്മുടെ ലാലേട്ടന്റെ മൂവീസിനെ കുറിച്ച് പറയുമ്പോൾ വരാനൊരുക്കുന്നതും പഴയ കാലത്തെ മൂവീസിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാറായിട്ടുണ്ടല്ലേ. അതൊക്കെ നമുക്ക് വഴിയേ പറയാം. എന്തായാലും നമ്മുടെ ഈ യാത്രയിൽ കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങളും. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മരടിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചാരകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656 34 14 54 8 9 2 1 5 2 7 3 7 2.
2: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
3: അതെങ്ങനെ?
2: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
4: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
5: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ചാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. തരൺമൂർത്തി ചിത്രത്തിന് ശേഷം നമ്മുടെ ലാലേട്ടൻ അഭിനയിക്കുന്ന അടുത്ത പ്രൊജക്ട് ആണല്ലേ L367. ശ്രീ ഗോകുലം മൂവീസ് ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന സിനിമയുടെ രചനയും സംവിധാനവും വിഷ്ണു മോഹനാണ് നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ മേപ്പടിയാൻ എന്ന തന്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ ദേശീയ പുരസ്കാരം സ്വന്തമാക്കി ശ്രദ്ധ നേടിയ സംവിധായകനാണ് വിഷ്ണു മോഹൻ. സിനിമയുടെ ആദ്യഘട്ട ചിത്രീകരണം ജോർജിയയിൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. വമ്പൻ കാനവാസിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ സഹനിർമ്മാതാക്കൾ ബൈജു ഗോപാലൻ, വിജി പ്രവീൺ എന്നിവരാണ് അല്ലേ. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശ്രീ ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നാണ്. യെസ്, അപ്പൊ എന്തായാലും ഓരോന്നും ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീര ലിസ്റ്റ് തന്നെയാണ്. ലാലേട്ടൻ ഫാൻസുകാർക്ക് ആഘോഷിക്കാനുള്ളതാണ് അല്ലേ. എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ചാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
1: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദിലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

ആ കാണാതായ ആളെ കിട്ടിയോ? ഏ എന്താണെന്നല്ലേ പറയാം. അതിന് മുൻപ് നിങ്ങൾ കിടന്നിരിക്കുന്നത് റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പറഞ്ഞു വന്നത് നമ്മുടെ എസ്എംഎസ് ചോദ്യത്തിന്റെ കാര്യമാണ്. കുറച്ചു പേരും കൂടി ഉണ്ട് മെസ്സേജ് അയക്കാനായിട്ട്. ഇനി ആ ഒരു ഉത്തരം മിസ്സായിട്ടാണ് എങ്കിൽ ദാ പിടിച്ചോ നമ്മുടെ ഇന്നത്തെ എസ്എംഎസ് ചോദ്യം. എന്നെ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്, പക്ഷെ ഞാൻ ആരെയും ശ്രദ്ധിക്കാറില്ല. എന്നെ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്, പക്ഷെ ഞാൻ ആരെയും ശ്രദ്ധിക്കാറില്ല. ആരാണ് ഈ ഞാൻ, ആരാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാനല്ല ഹാഹുശ്രുതി ചോദ്യത്തിലുള്ള ഒരു ഉത്തരം എന്താണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072878709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒരുപിടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656 34 1454 8921 527 372.
2: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ സംസാരിച്ചിരുന്ന സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണിയാകാറായിട്ടുണ്ട്. ഒരു ചായയൊക്കെ കുടിക്കുന്ന സമയം ആകാറായിട്ടുണ്ട്. ചിലവരുണ്ട് ഈ ജോലിയിൽ മുഴുകിയിരുന്ന് ചായ ഒന്നും കുടിക്കാതെ, അതായത് ചോറ് പോലും ഇല്ലാതെ നമ്മൾ അതിൽ തന്നെ ഡെഡിക്കേഷൻ കൂടി ഇരിക്കാറുണ്ട് അല്ലേ. പക്ഷെ അങ്ങനെയല്ല, നമുക്കൊക്കെ ഇടയ്ക്ക് ഒരു ചെറിയ ബ്രേക്കെങ്കിലും കൊടുക്കണല്ലേ. സോ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒന്ന് പോയിട്ട് പുറത്തൊക്കെ പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരൂ. ഇടയ്ക്കൊക്കെ നമ്മൾക്കും ഒരു കുട്ടി ബ്രേക്കൊക്കെ കൊടുക്കണല്ലേ. അപ്പം എന്തായാലും നമുക്ക് നാളെ കൃത്യ സമയം തന്നെ കേട്ടുമുട്ടുന്നുള്ള ശുഭ പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് തൽക്കാലം ഞാൻ ടാറ്റാ ബൈ ബൈ പറയുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺഡ് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചാരകി സൈനിങ് ഓഫ് നൗ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 ലാക്ക് ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 ലക്ഷം രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: My Radio 90 FM.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
7: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
1: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദിലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: morning sun like a pearl upon the ocean. Come and feel me, come on, heal me.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
4: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുദന്തിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവ്രി ഡേ 1 ലാക്ക് ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 ലക്ഷം രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുദന്തിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
1: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദിലെ ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
5: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
4: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
5: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
4: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
6: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM, 90 FM. Keterinya, kootukunda.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656 34 1454 8921 5273 72.
2: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9636 3414 54 8921 527372.
2: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
3: അതെങ്ങനെ?
2: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
4: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
5: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്ര ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ്, അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്ര ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്ര ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ലക്ഷാധിപതി ആവണോ കാർ വേണോ? ഗോപുനന്ദലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലെ ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്രിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുദന്തിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുദന്തിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.